ആകാശവാണി ഇംഫാൽ ഗസി ജുലൈകി താങ് തരേത് ലിസിങ്ങനി കുന് ഇങ്ങാകി കുന്നിഥോയി നിപാൻബ സകാപ്ത ലിസിങ് മ ചമാപ്പൽ നിഫു നിപാൽ അയുക്കി പുങ് മങ്ങ മഖായി താക്കിബക ലുയിനന സങ്ങായ് ചനൽഗി അഹാൻബ തൗറം പരേം സന്തോക്പ ഹൗജരി സന്തോക്ചരിബ മെഗാഹർസ് ചാമഗ ഹും ദസ്മിക് മങ്ങാദനി തൗറം താബിരിബ സിംഗ്ബു തരാം നൗക്ചരി നോലുക്ചരി